പമാവ് സലക്കില്ല നിവനട്ട് കരുണുവാൻമേ പമാവ് നൊസലക്കില്ല മരണയട്ട് കരുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപമാ ഊവോ നൊമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വരണിയ.

0: സുതില പുവാൻ വിദുലിയ
1: പ്രജ്ഞാവേ തുരകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 90.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട സഹ അന്തർജാലയിൻ sudilaradio.lk അർഹ മുള്ളു ലോവട്ടം